അഷ്ടപതി ദാസ വസ്തുലെ പാചേ പാവേക് പസ്തകാൻ ബിഘോട് ഗവാവ ഏക ബിനാ ദേ ദാസ ബി ഹർലെ തോ മൂടാ കഹോ ഗഹ കരേ ജിസ് ഠാകുര സ്യോ നാഹി ചാരാ താകോ കി ജയ സദ നമസ്കാരാ ജാഗേ മന ലാഗാ ബ്രഹ്മ മീഠാ സർവ സുഖ താഹു മന ഉഠാ ജജന ബ്രഹ്മ കമ്മനായ സർവതോ ഗ്നാനക തിന പായാ ഗന്ധ ശാപനീ ദേ രാസ ഖാത വിധ വർത്തയാനന്ദ ഉലാസ

മിഥ്യാരാത് ഹസ്തി ആസവ ഭസ്തര മിഥ്യാരംഗസംഗമായ പേകസ്ഥ മിഥ്യാതൃമോ അഭിമാൻ മിഥ്യാപസ്വപ്ന കർത്തുകുമാൻ അസ്ഥിർഭക്ത സാധകി ശരണാനക ജപ ജപ ജീവ ഹരകേ ചരണ മിഥ്യാ ശരവണ പർ നിന്ദ സുനമ മിഥ്യാ ഹസ്ത പർ ദർഭ ഗോഹരേ

സഹസ്രാഗേ നമസ്തം സുഹാഗേ നമോ സർവസുഖം നമോ സർവപോഖം നമോ സർവകർത്താ നമോ സർവഹർത്താ നമോ ജോഗ ജോഗേ നമോ ഭോഗ ഭോഗേ നമോ സർവദയാലേ നമോ സർവപാലേ

രഹതവർക്കച്ച അവർക്കുമാവത്ത് മന്നി പ്രേത്മുഖോ കണ്ടാവത് ജാനഹാര പ്രഭു പർബീൻ ബാർപേക്കന കഹുപീന അവരവദേശയാപനക്കരയാവജാവ ജന്മേമരാജിത് കേന്ദ്രവസേന്ദ്രൻകാർത്തിസ്കിസിതരേ സംസാര ജ്യോതംബാനെ തിൻവ്രതദത്താ നാനകുഞ്ജൻ ജനപരാചാക്കുറോപേൻ ചെയ് പാർവം സവജാന അപ്പനക്കിയായ പേമാനായി